0: ആകാശവാണി. ഗുണ്ടെ ജാരിന്ദി ഹാസ്യനാടകം. രചന ശ്രീ ധരണികോട്ട ശിവരാമപ്രസാദ്. നിർവഹണ ഡോക്ടർ സാംബശിവറാവ് കൺറാത്തി. സഹകാരം ശ്രീ ജംഗ അനിൽ കുമാർ. ഇന്നലെ പാത്രലു പാത്രധാരുലു പ്രഹ്ലാദരാവ്, ശ്രീ കെ എസ് കുമാർ, പാർവതി, ശ്രീമതി ശില്പ, സത്യം, ശ്രീ ഭോഗിരെഡ്ഡി ശ്രീനിവാസ്,
1: കൊറിയർ ബോയ്
0: ശ്രീ ഡി എൻ വി സായി കൃഷ്ണ, മാധവ്, ഡോക്ടർ സാംബശിവറാവ് കൺറാത്തി. വിനണ്ടി ഗുണ്ടെ ജാരിന്ദി ഹാസ്യനാടകം.